ദർശി ബ്രഹ്മജ്ഞാനിക്ക് ദൃഷ്ടമൃത് ബർശി ബ്രഹ്മജ്ഞാനി ബന്ധന്ത മുക്ത ബ്രഹ്മജ്ഞാനിക്ക് നിർമ്മൽ ജുക്ത ബ്രഹ്മജ്ഞാനിക പൂജന ഗ്യാനാൻ ബ്രഹ്മജ്ഞാനിക ബ്രഹ്മത്തെ അഹന്

ബ്രഹ്മജ്ഞാനി സംസൃഷ്ടക്കാ കർത്ത ബ്രഹ്മജ്ഞാനി സദ്ജീവാനൈ മർത്താ ബ്രഹ്മജ്ഞാനി മുഗുത് ജുഗുത് ജീകാദാത ബ്രഹ്മജ്ഞാനി പൂർണ്ണ പ്രഭുദാത്ത ബ്രഹ്മജ്ഞാനി അനാഥ കാനാഥ ബ്രഹ്മജ്ഞാനി കാ സബ്ബ്രഹാഥ

ഷ്ടപദേ മിഥ്യാനാഹി രസന പർസ മനമേ പ്രീത നിരഞ്ജൻ ദർശ പാർത്ഥരൂപന പിഖ നേത്ര സാധുഗി ടഹൽ സംസംഗേത

സംഭാഷത്തം പ്രസിദ്ധ കൃപാലന സ്വരൂപേ കുകർമ്മം പ്രണാസി സദാ സർവദാ ഹൃദ സിദ്ധം നിവാസി ചർപട ശാന്തവ പ്രസാദ് അമൃത കർമ്മേ അമൃത ധർമ്മേ കാല ജോഗേ ചാല പോഗേ ചാല രാജേ ടാല സാജേ അഖല ധർമ്മം അല്ലാഹ കർ